0: ഇതിനകത്ത് ഒരു കൊണ്ടാണ് ഒന്നിനു ശേഷം ഓട്ടോസാലും മറ്റും ഇരിക്കും പന്ത്രണ്ട് ദിവസം
1: പല ആവശ്യം.